0: മനസ്സെടുക്കേണ്ട പത്തിന കുട്ടുതാനിന്റെ
1: சூரச்சந்திரமூடுல்ல.

0: നമ്മ തൊഴുവനാട്. ഹാ, ഒത്തിനാട് പരശുരാമ സൃഷ്ടിയാത്ത് ബെമ്മിര സൃഷ്ടിയ.
1: ഈ നരമാണി ജന്മകി പുണ നമ്പിക്കതല്ലെ കൊണി ദേവരു ബെതബേതിരൂപടു തോജുവരു മക. അഞ്ചാത് ഈ തുളുനാട് സാര സാര നമ്പുകലു ആചരണലു ഇപ്പുന നാട്. ഉന്തു ദേവിര സൃഷ്ടിത നാടുന്തു നമ്പുണ്ടാണ്ട് ആത്തെ ബാല
0: അന്തുണ്ട്. ഹാ അജ്ജി, നന്ന കത്തെ തന്നെ
1: ബാലെ. ബെമ്മെരെ ദൈവിക ശക്തിടു കുവെത്തോട്ടദ ബ്രാണരെ താങ്കണിടു ഭാരീ പൊർണുദ ലക്ഷണദ പൊണ്ണു ബാല ഇത്തലു അല്ല പുതരു കേതകേ പണ്ടത്.

ഡാക്കുവര് കൽവാ എഞ്ച ഉളായി പോയി ദേവൻ എന്തായി മുട്ടിയ ദേവനെ മാറി എഞ്ച കണ്ണുണ്ട് കരയുടുത്ത് നെത്തെറിയത്തുന്നുണ്ട് ഉണ്ടെങ്കിൽ ദാത ശിക്ഷ കൊള്ളടൂന്ന് ജനക്കള് മാത്ര നിർണയം അല്പനകാ നനലാ പൂജ ശുരുവാത്തി ജി ദേവനക്ക് അഭിഷേകാത് ഇത് ദേവരന് ശുദ്ധമല്ല നന പൂജ പ്രാരംഭം അല്പണം പന്നക ആ പാണ്ഡുരംഗ് വിട്ടുള്ള ദേവര തന്റെ മഹിമനെ തോജി ദേവസ്ഥാനത ഘണ്ടലു തന്നാത്തെ ഘടകടകടകട ശബ്ദാണ് ഏകപ്രകാരം ഘണ്ടയെ ജാഗട്ട തന്നാത്തെ ഹാക്കുന്നു ജനക്കൾ ആശ്ചര്യം തൂപ്പി ഇത്തിലക്കനെ മാത്ത ദീപുലു പൊത്തുണ്ടു തന്നാത്തെ ദേവരുടെ മംഗളമൂർത്തി ജനക്കളെ കണ്ണുക്ക് തോജു പാണ്ഡുരംഗ് തോജു ദാദാ വിട്ടല ഉണ്ടാട ഈ ദിക്കെ പത്ത് മുട്ടിയെന്ന് കോപ്പടുന്ന പുടുന്ന് പോയന ഇന്നെച്ചാൾ ഭൂമിനെ നടകൊന്നുണ്ട് ചോക്കാമേടെ പാണ്ഡുരംഗന ധ്യാനം മഗ്നമാതുള്ളി ആകാശോട് ഭയങ്കര ശബ്ദക്കേണു ഭീമാ തുതേറ്റ് ബൊല്ലക്കണ്ട് പക്ഷി ജന്തുളു കർക്കശ ശബ്ദം അൽത്തൊന്നുള്ളു ദേവസ്ഥാനത്തെ പിതായ് നൂക്കുത് ചോക്കാമേലൻ ആക്കൊന്നുള്ളിൽ ആ ദേവരണ ദേവസ്ഥാന്റെ മുട്ടിലുള്ള തരതീത് താനും ചെയ്തി രത്നദാ മാലൻ ഒയ്ക്കൊന്നു പോയ കൈയടുമ്പേ നമ്മ പെട്ടിടുമ്പേ തൈത്തേന്ന് അല്പനെ പുടുത്തു പോത്തി ദേവരക അഭിഷേകക്കു മാത്ര തയ്യാറ മലത്തൊന്നുള്ള ദ്വാദശിയാണ് മാത്ര തയ്യാർ നടത്തുന്നുണ്ട് ഭക്തജനക്കലകിന്ത ആശ്ചര്യത്തിന് ചോക്കാമയുടെ മെയ് മതത്തിന് വിട്ടള വിട്ടള വിട്ടള നിർത്തപൂർത്തി മഹാപൂജ നടത്തുണ്ട് ഗലികട് കണ്ണുക്ക് തോജാൻ നിന്ന ദേവർ കൂട ആ കല്ലുടെ രൂപം വിഗ്രഹ രൂപം എതിരുകൊള്ളി ഉണ്ടാതോ മായ നടത്തുന്നുണ്ട് ദേവരുടെ പ്രാർത്ഥന മലത്തൊന്നുള്ളര് പൂജ മൽപ്പിനക്കളു ദേവസ്ഥാന അധികാരനക്കളു പാണ്ഡുരംഗ നിന്നെ നമ്മ ശുദ്ധ മൽപ്പുക ആ ദിക്കെ മുട്ടിനേക്ക് ഈ കോപ്പടിച്ച മാത്ത മൽത്താൻ തോജുണ്ടു നമ്മ അപരാധ ക്ഷമക്കൊരുടു ആയന ആക്കുന്ന ഭാരത ഉൽപ്പന്ന കേൾപ്പായ നമ്മ ശിക്ഷ കൊറപ്പായ ഇഞ്ച ദേവരെ പൂജ മൽത്തിർ ആ ദ്വാദശി സായവര സായവര ബ്രാഹ്മണനക്കള മാത്ത വണസ് കുൽതേറി ആ ദ്വാദശി താനെ ആക്കളേക്ക് ദക്ഷിണ കൊറതു ഹസ്തോതൊക്കെ കൊറതു ആ ബ്രാഹ്മണ ഭോജനം അല്പാദന ജ്ഞാനിലേക്ക് ഭക്തരനക്കളെ ഹെച്ച പുണ്യത്തിക്കൊണ്ടു ആ ക്ഷേത്രം അപ്പകന് തൂരുടെ തൂപ്പേര് ഒരു ശ്രീമന്ത പറന്നില്ലേ പീതാംബരന് തുത്തതേ ആ ദിവ്യവാദിത്തൻ രത്നത ശാലു പാടുന്നമേത്ത വിത്ത് തൂണ്ട ശ്രീമന്തലൊക്കെ തോജുണു ആ വടസുകുലത്തിനക്കള മാതായ ഓ ക്ഷേത്രക്ക് പത്തിനും ചിത്രം ഉദാര ദാനി ഏറി ഇനി ബ്രാഹ്മണനക്കളെ മാത്ത ഈ ദ്വാദശി ഭോജനം അൽപ്പണ്ണിക്ക് പുണ്യവർക്ക് ഏകാദശിത്ത് മനതാൽ ഉപവാസിത്ത് ജാഗരണ മൽത്തിനക്കുള്ള നിക്ക് പുണ്യത്തിക്കൊണ്ട് ആ ശ്രീമന്ത പണ്ടേ തന്നെയാണ് ഞാൻ യാത്രയ്ക്ക് പത്തിന് അയക്കാൻ നിക്കള കീർത്തന ജനക്കളേക്ക് മാത്രം അന്നദാനം അൽത്തത് ആ പണ്ടും കൂടെ അനുഗ്രഹം പടുത്തണോന്ന് വൈദേ ഞാൻ മാത്ര തയ്യാറ മലത്തൊന്നേ വൈദേ നിക്കലെ ബോടാത്തിന് തിനാസ് ഭക്ഷ്യഭോജ്യം മാത്ര ഭാര്യ മടിയിട്ട് ശുദ്ധോട് മാത്രം തയ്യാറ മലത്തൊന്ന് വൈദേ നിങ്ങൾ മനസ്സുക്കുള്ളു മാതാ പുരോഹിതനക്കളേക്ക് ആ ദേവസ്ഥാനത ജനക്കളെ മാത്ര ഭാര്യ സന്തോഷാണ് മാത്ര സാരുടെ കുൽതിരികെ പാടുന്നത് ആ ഭക്തനെ ശ്രീമന്തേ ഓടാത്തിന് എഡ്ഡെ തിനാസ് ഭക്ഷ്യഭോജ്യനെ മാത്രം ഇരേട്ട് പടാസ്തി സാവല സാവര ജനക്കളെ ഓടാത്തിന് മാത്രം വൈദ്യുണ്ട് നന വണസ് കുല്ലക ഹസ്തോതൊക്കെ കൊറടു ആക്കളെ കൈക്ക് മാത്രം നീര് പൊടുത്ത് കൃഷ്ണാർപ്പണാണ് കൃഷ്ണാർപ്പണാന്ത് പണ്ട് നന വണസ്തികൾ മൽപ്പൊലിയെന്ന് പണ്ണക ആയ പുതു തൊന്നിന് പീതാമ്പൂർ ദത്ത സ്വണ്ടോ കട്ടണമേ തൂണ്ട ജനം അറിയി ഇമ്മനെ കൈട്ട് എഞ്ച നീര് തെത്തൊന്നുമില്ല കൊഞ്ച ജന തീർത്ഥ തത്ത് വണ ശുരുവാത്തുണ്ട് കൊഞ്ച ജനം തിങ്കരെ ശുരുമല്ലേര് അപ്പൊ കേണ്ടത് ഏറ് ആയി പണ്ട് ഞാന് ചോക്കാമേളന ഭാവേ അധിക്കന ഭാവേന പോലെ നമ്മ മടി ദിങ്കിലാണേ ദാദ മൽപ്പൊൽ പ്രായശ്ചിത്ത് ദാദ ആശ്ചര്യാണ് അപ്പകനെ പാണ്ഡുരംഗദേവര്
ఆ దివ్య రూపను తోజయే చోకామేళ. జనకలకి కొత్త అండి, నమ్మ ఆచార విచారణు లౌకికగాడు, దేవుని అనుగ్రహం భక్తి వంజేయావు. ఆ చోకామేళకు దేవుని ముక్తి కొరిపే ఆ దేవస్థానద పవిత్రవాదిత్తిన మొట్టులుడే చోకామేళ తన దేహం దీతే. ఇనికిలా పండురంగన దేవస్థాన దుమ్ముడు ఆ పవిత్రవాయు చోకామేళ సమాధి. అప్పగ దేవరణ అనుగ్రహ ఆ ఒడ్డ

0: തീര കടിമ കൊറടിയായിട്ട് ഇരിക്കുന്നു. പിന്നെ നോക്കൂ, ഞങ്ങൾ ഇതിൽ കത്പാട്ടൊക്കെ പോണ്ട. കത്പാട്ട് കണ്ടെങ്കിൽ അതിര പോകെ ഒരു നമ്മത്തിൽ നിങ്ങൾക്ക് എഫക്ട് ആവും. ഞങ്ങളെ തടിക്ക് അത് ഹാനിയാക്കരു, ഞങ്ങളെ ആരോഗ്യത്തിന് ഹാനിയാക്കരു. അതിൽ ബെന്നൂറും ആവട്ടും അതിര പോകെ ആവട്ടും എല്ലാ രൂപത്തിൽ നിങ്ങൾക്ക് സമസ്യ. സാംക്രാമിക രോഗം വന്നു.
1: പാഠശാല സോ അതെ ഔത്തിലെ നമുക്കതിലെ ഒരു ഇത് ഞങ്ങൾ അവേർനെസ് കൊടുത്തോണ്ട് പോയിട്ട് പിന്നെ അത് എന്തര റായത്തക്ക് പിന്നെ അത് സമാജത്തക്ക് ഇങ്ങനെ പോണ്ടു. സോ ആയിസബിള്
0: ഇപ്പൊ നിങ്ങൾ ചെന്നാറ് പണ്ടെല്ലാം ഹള്ളിയില് ഹള്ളിയില് വെള്ളം വന്നാവണോ ഔത്തര വയൽ കടമേ ബണ്ട്. അപ്പൊ അവിടെ പ്ലാസ്റ്റിക് അകത്യമേ പോലുള്ള അവിടെ ബിസിൽ കാട്ടിട്ട് ആ മീന്റെ അതൊക്കെ ഇട്ടിട്ട് ഔത്തരകൾക്ക് കൊമ്പോണെങ്കിൽ തെറ്റി. ഇപ്പൊ അങ്ങനല്ല, ഹള്ളിയില് സമയത്ത് അവിടെ ചെറിയൊരു ജംഗ്ഷൻ അവിടെ പോയിട്ട് പറയാൻ പോകും തൊട്ടിലേക്ക് പോകണ്ട എനിക്ക് സ്ഥിതി ഇല്ല, എടുത്ത് പോകേണ്ടതും സാധ്യവും ഇല്ല. അപ്പൊ അതൊക്കെ പേരുമായിട്ട് സ്വയം ഇതിന് എങ്ങനെ എഫക്ട് ആക്കണം അവനവൺ അറിഞ്ഞോളാണ് അത്തരം. അവന് ഇന്നൊരുത്തക്ക് ചൊല്ലുടെ ബദലക്ക് നാൻ ഇന്നൊരുത്തക്ക് ചൊല്ലുടെ ബദലക്ക് നാൻ അറിയണം അത്തരം. അങ്ങനെ മാത്രം സാധ്യത ഉണ്ട് അത്തരം. ഇത് ഒർത്തൽ കൊണ്ട് സാധ്യമല്ല, ചൊല്ലകും അത്ര സുലഭമില്ല. ഒരു നമ്മത്തെ അവയർനെസ് ആവണം അത്തരം, ജാഗ്രത നോക്കൂ. പണ്ട് ഈ വരദക്ഷിണ വിഷയത്തില് നങ്ങെല്ലാം ക്ഷമ എടുത്തുകൊണ്ട് ഇന്ന ഇന്ന ഇന്ന ചെന്ന ക്ലാസ്റ്റിക്ക് അതിന് ബാക്കി അവയർനെസ് ആയിട്ട് അപ്പൊ വരദക്ഷിണ എടുക്കരുത് തപ്പുണ്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ബാക്കി ചെമ്മ ആൾമാർക്ക് കീഴർമാവാ തുടങ്ങിയത് ഒരുടേ ബന്ധം. ഇതും അതേപോലെ ഈ ഒരു ജാഗ്രത സാമൂഹികമായിട്ട് ആവണത്ര. ഈ സാമൂഹിക ചൊല്ലുമ്പോത്തേക്ക് ഞങ്ങളെ സമുദായത്തില് ഞങ്ങൾ പള്ളിയിലെ മദ്രസത്തെ കേന്ദ്രീകരിച്ചിട്ട് ആയന് കണ്ടെങ്കിൽ ചെമ്മേജ്. ഇതില് ഞങ്ങളെ ഇമാമമാര് ഞങ്ങളെ മദ്രസത്തെ ഉസ്താദ്മാര് അങ്ങയാറ നമുക്ക് സപ്പോർട്ട് നിന്നാണ് കണ്ടെങ്കിൽ അങ്ങനൊട്ടിക്ക് ഞങ്ങൾ നിക്കണം അത്ര. ഇതില ഒർത്ത് ഒർത്തൊക്കെ കൈകാട്ടിട്ട് നീനാക്ക് നീനാക്ഷെ സാധ്യമല്ല. എല്ലാം കൂടി ഒരാക്രമിക്കത്തെ വിസൈഡായിട്ട്.
1: യെസ് ഓക്കെ ചുമ്മാ നന്ദി സർ എന്റെ ഈ ഒരു കാര്യക്രമത്തിൽ ഞങ്ങളൊട്ടിക്ക് ഭാഗവഹിച്ചു കുറിയ മാഹിത്യങ്ങളും ഞങ്ങളൊട്ടിക്ക് നിങ്ങൾ ഹഞ്ചിയാർ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഞങ്ങളുടെ സാരംഗപരമായിട്ട് നന്ദി ചെന്നിട്ടില്ല സർ. യെസ് ഓക്കെ താങ്ക് യു. ഞങ്ങളൊട്ടിക്ക് ഹംസ മലാർ സോ പത്രകർത്തും അതേപോലെ ലേഖക്കായിട്ടുള്ള ഹംസ മലാർ സർ ഇയല് ഞങ്ങളൊട്ടിക്ക് മുണ്ടിത്തു. സോ അതേപോലെ കൊറിയ വിഷയത്തിലും പ്ലാസ്റ്റിക്കിന്റെ ബഗ്ഗെ ഞങ്ങളൊട്ടിക്ക് അതിന്റെ ബഗ്ഗെ മാഹിതി കൊടുത്തത്. സോ അതേപോലെ
2: ഹലോ
1: വാലിക്കും സലാം ചിലർ സർ
2: പത്രിക ദിനാചരണ ശുഭാശയ
1: നിങ്ങൾക്കും കൂട
2: അതേ വാലമേ നിന്റെ സബ്ജക്ട് നല്ലുണ്ടു അതുപോലെ നല്ലോ ഞങ്ങളെ ബാരി ഭാഷയിലൊരു നല്ല പത്രകർത്ത വാർത്താ ഭാരതിലോ പിന്നെ എല്ലാം നല്ല ഒരു ലേഖകളെ വന്നിട്ട് കുട്ടിയെ വന്നിട്ട് പലക്കമാരി പാറ്റിയാറ് പ്ലാസ്റ്റിക്കുടെ ബാഗ് ജാഗ്രത എങ്ങനെ അവിടെ ചെല്ലോ വിശേഷം കേട്ട് ഭാരി ചന്തത്തിൽ ചെന്നു എന്താ ചെന്നെങ്കിൽ ഞങ്ങ സമയത്ത് പിന്നോട്ട സമാവണു ആ പലക്ക നല്ല അതുപോലെ തല്ലി ഉസ്താദുകള മൂലക്ക ഇതിരെ സാധ്യത ഉണ്ടു ചെന്നിട്ട് ഇത് നല്ല മെച്ചൂർ വിഷയ.

0: യശോത്രങ്ങളെ കേട്ടോണ്ടുള്ള ഇത് റേഡി സാറും ഗുൺ 07.85 ഇത് രംഗ് രംഗ് ജീവന മുന്നേറ്റുള്ള നാനിങ്ങളോ ആർ ജെ സൈഫുള്ള കുത്താർ സോ അതേപോലെ അന്താരാഷ്ട്രീയ പ്ലാസ്റ്റിക് മുക്ത ദിനാചരണ ഇത്തിക്കര് 4 ജൂലൈ 3 ആചരണ ആയിക്കൊണ്ടുള്ളു സോ അതേപോലെ പത്രകർത്ത ഹംസമലാർ കൊറിയ മാഹിത്യങ്ങളും കൂടെ ഞങ്ങളൊട്ടേക്ക് ചെന്ത് സോ അതേപോലെ മുഹമ്മദ് വേണൂർ സാർ കൂടെ കോളാക്കിത്ത് കൊറിയ വിചാരങ്ങളും കൂടെ ഞങ്ങളൊട്ടേക്ക് ചെന്ത് സോ അതേപോലെ ഞങ്ങളൊട്ടേക്ക് ലൈനില് ഹംസ മിത്തൂർ സാർ ഇയാളും കൂടെ ഞങ്ങളൊട്ടിക്കൊണ്ട് സോ അയാളും വെൽക്കം ആക്കിണ്ടല്ലേ സാർ അസ്സലാമു അലൈക്കും എങ്ങനെയുള്ള സാർ ಚಲೋರ್ ಸರ್ ಪ್ಲಾಸ್ಟಿಕ್ ಬಗ್ಗೆ ನಂಗೆ ಅದ್ರ ಬಗ್ಗೆ ಮುಂಡಿ ಉಂಟುಲ್ಲ ಅವ್ರ ಸೈಡ್ ಆದ್ರೆ ಅವರು ದುಷ್ಪರಿಣಾಮ ಆದ್ರೆ ಅವ್ರ ಜಾಗೃತಿ ಬಗ್ಗೆ ಅಂದ್ರೆ ಚೆಲ್ಲಾರ
1: ಪ್ಲಾಸ್ಟಿಕ್ ಪ್ಲಾಸ್ಟಿಕ್ ಉಂಟದ ಎತ್ತರೆ ಫ್ರೆಂಡ್ ಉಂಡವ ಅತ್ರ ಮೇ ಡೇಂಜರ್ಸ್ ಎಲ್ಲಾರು ಯೂಸ್ ಹಾಕರ ಅದ್ರ ರಿಯಲ್ ಆಯ್ತು ಅದ್ರ ವಿಷಯ ಗೊತ್ತಿಲ್ಲ ಅದು ಉಂಟು ಅದು ಅದ್ರ ಭೂಮಿ ಇಟ್ಟು ಅದು ಅದ್ರ ಇದಾಗುಲ್ಲ ಮಣ್ಣ ಉಳ್ಳ ಅದು ಅದು ಸಾಧಾರಣ ಯೂಸ್ ಆಗಿದ್ರೆ ಎರಡೇ ಮೇ ಕಣಕ್ಕೆ ಅದಾಗು ಅದು ನನ್ನ ಜಾಗದಲ್ಲಿ ಎಲ್ಲಿದಾಗ അങ്ങനെ അത് ഭൂമി കൂടെ ഉപ്പതായിട്ട് ഞങ്ങളെ പരിസരത്തെ എല്ലാ വക പഠിക്കാകുന്നത് ഞങ്ങൾ മാധ്യമം ചെന്നൂരിപ്പോ ആ വിഷയത്തില് ഭൂമിയിലും ഭൂമിയുടെ മേറും ഇവിടെ കീഴും കടലും ഈ മൂന്ന് ജാഗ്രതും അത് ഡേഞ്ചറസ് കടലും അങ്ങനെ എരുതാക്കുറിയ പോയിട്ട് കണ്ട കര എരുതാറ് അത് കടലിലെ പ്രാണികളുടെ ഉപ്പതിന് അവിടെ എത്രയും കണ്ട് കാര്യം ചത്തിട്ട് എത്ര ഞങ്ങൾ എത്രയും ജാഗ്രത
0: നോക്കണം
1: അത് ഉപ്പതിനാവുള്ളു രണ്ടാമത്തേത് ഭൂമിയുടെ മേല് അത് കത്തുമാട്ടി ചെന്നെങ്കിൽ അതിന് ഉണ്ടാവുന്ന ടോക്സിക് ഗ്യാസ് ഉണ്ടല്ലേ അത് കാർബൺ മോണോക്സൈഡ് അത് ഓർത്തുള്ള ഉപ്പതിനാണെങ്കിൽ മനുഷ്യന്മാരെ ഹൈബ്രിഡിനെ പിടക്കാക്കിട് അപ്പ അപ്പ മഴ വേണ്ടത് ആ മഴയുടെ കൃത്യമായ എല്ലാ സർക്കിളിൽ ചേഞ്ച് ആവുള്ളൂ മനുഷ്യന്മാരെ സ്ത്രീ ഇപ്പൊ മുന്നോട്ട് പോലല്ല മുന്നോട്ട് ഞങ്ങൾ നോക്കി ക്യാൻസർ ഉണ്ടത് വാരി പൈസക്കാരെ സിക്കാൻസ് ഇപ്പൊ അങ്ങനെ അല്ലേ ഇപ്പൊ എല്ലാവർക്കും ക്യാൻസർ അവിടെ കേട്ടത് പാപ്പ എടുക്കത്തില്ലാത്ത പാപ്പ സമ ചോറ് ഉണ്ണാത്ത ക്യാൻസർ ഉണ്ടാവ് അപ്പൊ ഇതെല്ലാം എന്തിനാ ഇതെല്ലാം വാതാവരണത്തെ മിസ്റ്റേക്കും ഞങ്ങളുടെ ഫുഡിന്റെ മിസ്റ്റേക്കും വാതാവരണത്തിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ കാർബൺ ഡയോക്സൈഡ് അതൊക്കെ മനസ്സിലത്തെ ഉണ്ട ഉണ്ടോ എന്ത് ഉപ്പതിനാവിടും പ്ലാസ്റ്റിക് സുമാർ സ്ഥാപനത്തിൽ കത്തുപാട്ടാറ് അങ്ങനെ ഐറ്റം അതിലേ ഇത് ഉപ്പതിനാവിടും പിന്നെ ജന്മാപത്തേക്ക് ഈ ഭൂമി ഇത് നിങ്ങളുടെ ഈ ഒന്നാമത്തെ ഭൂമി പിന്നെ ഇവൻ അതിലെ അത് ഭൂമിയിൽ ഇതാകാത്ത കൊണ്ടിട്ടു അതിന് മണ്ണാവത്ത് കൊണ്ടിട്ടും ഇതങ്ങളെ എല്ലാ പക്കവും അതിൽ തണ്ണി പോയിട്ട് ഭൂമി എണ്ണിട്ട് അതിലെ ഭൂമിയിൽ പ്ലാസ്റ്റിക് നിന്നിട്ട് അത് 100 വർഷം ആയാലും അത്
0: ബെടക്കാവില്ലേ
1: ഗുണ്ടില്ലേ ഇതിന് ഞങ്ങൾ ഇതിലെ അവയർനെസ് ഇതിലെ ഗുണ്ടില്ല
0: എല്ലാവരും
1: ഗുണ്ടിന്ന് ആറ് ഉപയോഗിക്കാനെതിരെ ഉപയോഗിക്കാറ് റീസൈക്കിൾ ആക്കിട്ട് അല്ലെങ്കിൽ ഡി ബയോഗ്രേഡ് ആക്കിട്ട് ഇപ്പൊ കൊറിയാനുള്ള മഹാമരം ഉണ്ട് കുറഞ്ഞത് ചെന്ന് കുറഞ്ഞതല്ല ചെന്ന് അത് മിക്സ് ആക്കിട്ട് പണ്ടത് ചെന്ന് പൈസ ആറാവും അയാൾക്ക് അത് മാറി നല്ല അതിലേക്കത് ആരോഗ്യകരമായിട്ട് പരിസരത്ത് ഉപകാരാവിടെ പോലത്തെ പ്ലാസ്റ്റിക് ബണ്ട് അതിന് തേറ്റ് എടുക്കണം ഇപ്പൊ മുന്നത്തെ പോലെ അഡ്വർടൈസ്മെന്റ് ഉള്ള ബന്ധമുണ്ട് പ്ലാസ്റ്റിക് ഇപ്പൊ കൊറിയാൾ കുറച്ചതാണ് അതിന് ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ആവട്ടെ ഇന്ത്യ ഗവൺമെന്റ് ആവട്ടെ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ബാൻ ആക്കി വന്നിരുന്നു ആയതുകൊണ്ട് അത് ഞങ്ങൾ അതിന്റെ വിഷയത്തിൽ
0: ഞങ്ങൾ
1: മനസ്സാക്കിയെങ്കിൽ ഞങ്ങൾ നിപ്പാട്ടാം
0: ഞങ്ങൾ
1: പ്രയത്നം ആക്കിട്ട് അവയർനെസ് ഉണ്ടാക്കിട്ട് പിന്നെ ഇങ്ങനത്തെ വസ്തുക്കളെ ഇതാക്കിയെങ്കിൽ
0: താങ്ക് യു സോ മച്ച് യെസ് ഓക്കെ ഞങ്ങള് ഹംസ മിത്തൂർ സാർ കൂടെ ഇട്ടിക്കര് ഞങ്ങളൊട്ടിക്ക് ഇപ്പൊ മുണ്ടിയത് സോ അയലും കൂടെ ചെന്നിട്ടുള്ളൂ ആയത്തര ജാഗ്രത ഉണ്ടാവുന്നു ഞങ്ങം ഫസ്റ്റ് ആക്കിത്ത് കാട്ടണം അപ്പൊ ഇന്നലെ ഉണ്ടായെങ്കിൽ അത് മുന്നോട്ട് ബണ്ടേ ജനറേഷനും കൂടെ അത് ചുമ പ്രോബ്ലം ആയിട്ടിക്കര് മാത്രമായി നങ്ങേന്ദ്ര ആക്കിണ്ടല്ലോ ചെന്നിട്ടായെങ്കിൽ കേവലം ഒരുനാളത്തേക്ക് കാര്യക്രമത്തെ ഒരുനാളത്തേക്ക് സീമിത ആക്കിക്കൊണ്ടിക്കറോ അതര ബഗ്ഗെ ജാസ്തി ഇത്തനങ്ങ മുണ്ടാണ്ടിക്കറോ സോ ഇങ്ങനത്തെല്ലാം പ്രോബ്ലം കൂടെ ആയോണ്ടേ ഇക്കറ് ഒരുനാളത്തേക്ക് തക്കത്ത മാത്രം നങ്ങ എപ്പത്തുകൂ കൂടെ അതെ എന്തേ കാര്യക്രമത്തെ സീമിത ആക്കോ തീരാ ചൊല്ലെങ്കിൽ തോറും വിചാരം സോ ഇങ്ങനെ ഞങ്ങൾ മുണ്ടിയൊണ്ടിക്കുമ്പോത്തു അനേക വിചാരങ്ങൾ കൂടെ ഞങ്ങൾ ഇങ്ങനെ മുണ്ടിയൊണ്ടിക്കുമ്പോത്തു ഞങ്ങളൊട്ടിക്ക് ഇതിപ്പ കർണാടക രാജ്യ മക്കള് സാഹിത്യ പരിഷത്തോ ഉള്ളാല ഘടകത്തോ അധ്യക്ഷ സിഹാന ബി എം ഞങ്ങളൊട്ടിക്കൊണ്ടു സോ ഐമ ഹൈമട്ടം കൂടെ ഇതിൽ സംബന്ധപ്പെട്ട കുറേ വിചാരങ്ങൾ കേൾക്കുക കാര്യക്രമത്തിന് സ്വാഗതം മേഡം எஸ் எங்கனுள்ளாரு பிளாஸ்டிக் இப்ப நாளே அந்தராஷ்டிரிய பிளாஸ்டிக் முக்த தினாச்சரணை
2: பிளாஸ்டிக் சொல்றது இப்போது சும்மா மறந்தது யூஸ் ஆயிட்டு சும்மா சும்மா எல்லாத்துக்கும் பிளாஸ்டிக் வேணாங்க நினைக்கிறது சுலாபத்துக்கு டிரான்ஸ்கிட்ட விவசாயே எனக்கு சுலாபத்து தயாராக்கவும் சுலாபம் உண்டு ஆனா சில நாள் மறந்தாக்கு அதுல யாரும் யூஸ் ஆயிட்டு பிளாஸ்டிக் எந்த இது பிளாஸ்டிக் துஷ்பரிமாவும் காரணம் என்று சொன்னீங்க மனுஷனே மாணவனே இருக்கிறார் அவங்களதே காரணம் சுயம் அவங்களதே காரணம் அவனும் யூஸ் ஆக்குறான்னு அதுல உள்ள ராசாயனிக வசல்ல அது விடுகடைத்து அது மனுஷரே சமூகத்துக்கு இடி சமாதி பிளாஸ்டிக் ரெசன்ஸு இதுல நம்ம கம்ப்ளீட் நமக்கு தடைகள் சாத்தியம் இல்லை சொன்னீங்க நாக்கு சொன்னீங்க எல்லாம் ஆக்கிற நாட்டோட்டே உள்ளாரு அது எத்தனை இதாக்கி எத்தனை பட்டது பிளான் ஆக்கியாரு எல்லாம் ஆக்கியாரு பின்னாடி யூஸ்
0: ஆக்கிட்டு
2: அது சமான் நமக்கு குறையா இருக்கா அதுல எங்க அதுல யூஸ் ஆக்கப்போ அவர் ஏன்னா எனக்கு பரிசரத்து பேரன் செய்யுங்க யூஸ் ஆக்கப்போ அவர் சந்திரநாதன் தெல்ல படிப்பு பற்றி நினைக்கிறார் கொரியாது கிருஷிக்க மாறிக்கிறார் அங்கட்ட அறிவழிக்கு சொன்னீங்க எங்களை ஊட வைக்கால் தோறாரு அயலுக்கு அயலு ஒரு பிளாஸ்டிக் விதைச்சிட்டு ஒரு தோறாக்குறாரு கர்நாடக சர்க்காரா அயலை குருதி கொள்ளு அயல கர்ம கொள்ளு கிருஷி ஆக்குறது ஆ கிருஷி அயலாக்கி
0: கிருஷ்ணி
2: விஜய் அஞ்சன்
0: விஜய் அஞ்சன்
2: சம்சோதன பிரகாரம் சாமான அது எட்டு சாத்துக்கு டீ எழுதி காஃபி எட்டு சாத்துக்கு கப் எட்டு சாத்து அது சுமார் ஆரோக்கியத்துக்கு ஹானிகாரத்து கண்டு அதுல பேப்பர் காப்புல 100 மில்லி லிட்டர் 75,000 சூடு டீ காஃபி வெச்சுட்டு அது சூஷ்ம ஜீவியால பத்து பண்ணு பிளாஸ்டிக் அந்த தேகத்துக்கு சென்ன ஹானிகாரக்கு அதனால என்ன பண்ணுவோம் அதனால ஒரு ஒரு சாமான எங்கே நமக்கு அதுல பிளாஸ்டிக் கல்லாட்டு பேரு எங்க இதுதான் காவ விட்டுதானா அதுல வந்து சம்சோதனா இருக்கணும் பிளாஸ்டிக் மறுபடியும் காக்கிற பிளாஸ்டிக் யாரும் மறுபடியும் காக்கிற பிளாஸ்டிக் யூஸ் ஆக்கணும் இனி அதுல எவ்வளவு போயிட்டு எரியோக்கியர் அதை மறுபடியும் காக்கணும் படிக்கணும் இந்த பாலிதீன் பதிலுக்கு நாங்க இந்த சீவத்தை யூஸ் ஆக்கணும் இன்னும் சொல்றேன் நாங்க அதுல சொல்றேன் ஆக்கிரமாசம் சும்மா குரடி யாரு
0: நாங்க
2: பாலையில பாலையில எத்தனமா உண்டு பாலையில உபயோகம் அது யூஸ் ஆக்கா இன்னும் பிளாஸ்டிக் பதில் பிளாஸ்டிக் பேக் பதில் நம்ம பேப்பர் பேக் யூஸ் ஆக்கா இங்கே
3: கப்புறது கப்புறது மண்ணு கப்பு கேட்டு சந்தது.

0: ഒരു വിരോധാഭാസപോല ഫീൽ ആവും.
1: യെസ് യെസ് യെസ് യെസ് അങ്ങനെ ഒട്ടേറെ ആയിട്ട് അതെ ഇതര ബഗ്ഗെ എഞ്ചിന അവേർനെസ് ഇല്ലെന്നാ എങ്കിൽ അങ്ങനെ ഇനിയും കൂടി ധാരാളമായിട്ട് യൂസ്
0: ആക്കി
1: അതെ നെക്സ്റ്റ് ജനറേഷൻ പ്രോബ്ലം നെക്സ്റ്റ് ജനറേഷൻ.

ദിവസം നീ തിരക്കേറോടെ മല്ല മണ്ടിട്ട് നിൽക്കുന്നോടാണ് യോഗ്യത ദിക്കോടാ. അപ്പൊ യോഗ കൊഞ്ഞ് ഭാഗ്യലവും യോഗവും മല്ല പറ്റത മണിട്ട് കുളിർന്ന പാലു യോഗ ഭാഗ്യവും കൊന്നു കൈപ്പത്തത് സാംസാരക ജോതകവത് ജോക്കലേന്ന് പടം വത്തിന ഭാഗ്യാന്നി വത്തിന നെട്ട് മാത്ര നെമ്മതി കൊടുത്തനോ എനിക്ക് ഇത് എന്ന സന്തോഷത അച്ഛന് സത്യ ധർമ്മത കൂടാന തുയ്യറവല്യ നമ്മളുള്ള മാത ആപ്ന

0: നോക്കാം.
1: അജ്ജരെ എന്നെ ദൈനാക്കി നിന്നത് അതൊക്കെ അജ്ജോണ്ടുകെ ഞാനടെ ഫോദ് പറപ്പേ. ഉള്ളാലടൊർത്തി അബ്ബക്കാണി പൊട്ടി കലികര് ആല കുതര് അഭയറാണി പന്ത് മല്ല മല്ല ആയിലക്കനി ചിജമ്മെർനൊട്ടുകു ലടൈത വിദ്യ കൽത്തലു പട്ടത റാണി ആയലു ഒഞ്ചി ദിന പിതൈ ദേശ ദക്കലു ദണ്ടു പത്തൊന്ന് ഉള്ളാലകു പത്തരു.